ആടിനെ കാലുകൾ രണ്ടു മടിയതിയെ കുറഞ്ഞിട്ടാലും, പാടുന്ന പാട്ട് താളം പദമതിലെ കുറഞ്ഞിട്ടാലും, കൂടിയ സഭയോര് എന്നെ കുറ്റമിരുന്നാലും കുറ്റമേ കുറ്റം. മാര്യം വിക്രവനാലും മുന്നുലകം താമ്പുകളും, ചെയ്യാന വാണിയനെ നീ തുണപ്പാ.